0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിൽ എക്യുമെനിക്കൽ സംവാദങ്ങളുടെ പ്രാധാന്യം എടുത്തുകാണിച്ച് ലിയോ 14-ാമൻ പാപ്പ ആഗോള ലൂഥറൻ ഫെഡറേഷന്റെ പ്രതിനിധി സംഘത്തിന് 1 ഒക്ടോബർ വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കവെയാണ് ലോകത്തിനു മുന്നിൽ ഈ സംവാദങ്ങളുടെ പ്രാധാന്യം പാപ്പ പ്രത്യേകം പരാമർശിച്ചത്. 2021 ഫ്രാൻസിസ് പാപ്പ നൽകിയ എക്യുമെനിസത്തിനായുള്ള ആഹ്വാനം തന്റെ പ്രഭാഷണത്തിൽ പരാമർശിച്ച പാപ്പ കർക്കശ നിലപാടുകൾ മറികടന്ന് സഹകരണ മനോഭാവത്തിലേക്ക് വളരേണ്ടതുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളിൽ കത്തോലിക്ക ലൂഥറൻ സഭകൾക്കിടയിലെ ബന്ധം ആത്മീയമായും ദൈവശാസ്ത്രപരമായും കൂടുതൽ മുന്നോട്ടു പോയിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര രംഗത്ത് ഇരുസഭകൾക്കുമിടയിലെ ദൈവശാസ്ത്ര സംവാദങ്ങൾ പുരോഗമിക്കുന്നുണ്ടെന്നും പാപ്പ അനുസ്മരിച്ചു. എത്യോപ്യയിലെ ടീഗ്രെ മേഖലയിലും സമീപ പ്രദേശങ്ങളായ ആഫാർ, അംഹാര എന്നിവിടങ്ങളിലും സംഘർഷങ്ങൾ രൂക്ഷമായതിൽ തന്റെ ആശങ്ക രേഖപ്പെടുത്തി ലിയോ 14-ാമൻ പാപ്പ. സംഘർഷത്തിലേർപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികളും ആയുധത്തിന്റെയും അക്രമത്തിന്റെയും മാർഗമുപേക്ഷിച്ച് സമാധാന സ്ഥാപനത്തിനായി സംവാദത്തിന്റെ പാത തിരഞ്ഞെടുക്കണമെന്ന് പരിശുദ്ധ പിതാവ് അഭ്യർത്ഥിച്ചു. 30 സെപ്റ്റംബർ ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാ സമ്മേളനത്തിന്റെ അവസരത്തിലാണ് ഇത്തരമൊരു ആഹ്വാനം പാപ്പ മുന്നോട്ടുവച്ചത്. സായുധ സംഘർഷങ്ങൾ ഒരിക്കലും പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം നൽകുന്നില്ലെന്നും പകരം അവ മരണവും നാശവും വിതയ്ക്കുകയും ജനങ്ങൾക്കിടയിൽ വിദ്വേഷം വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുകയെന്നും ഓർമ്മിപ്പിച്ച പാപ്പ പ്രശ്നപരിഹാരത്തിനായുള്ള ആത്മാർത്ഥമായ ഇടപെടലും പരസ്പര ചർച്ചകളും ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി. ജപമാലയ്ക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന 1 ഒക്ടോബർ ജനതകൾക്കിടയിലും എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിലും സമാധാനമുണ്ടാകുന്നതിനായി പ്രത്യേകം പ്രാർത്ഥിക്കാൻ ലൂർദിൽ വച്ചു നടത്തിയ അഭ്യർത്ഥന 30 സെപ്റ്റംബർ പരിശുദ്ധ പിതാവ് ആവർത്തിച്ചു. അതേസമയം എത്യോപ്യയുടെ വടക്കൻ മേഖലയിൽ തുടരുന്ന സംഘർഷങ്ങൾ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്കു നയിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. മാനസികാരോഗ്യത്തിനായുള്ള അജപാലന ശുശ്രൂഷ മേഖലയ്ക്കായി പ്രാർത്ഥിക്കാൻ ആഹ്വാനവുമായി ലിയോ 14-ാമൻ പാപ്പ. പാപ്പയുടെ പേരിലുള്ള പ്രാർത്ഥനാ ശൃംഖല 1 ഒക്ടോബർ വ്യാഴാഴ്ചയാണ് വിവിധ സമൂഹങ്ങളിലും രാഷ്ട്രങ്ങളിലും ഏകാന്തതയിൽ ഉത്കണ്ഠകളോ വിഷാദരോഗമോ ഉൾപ്പെടെയുള്ള മാനസികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന മനുഷ്യർക്കുവേണ്ടി പ്രാർത്ഥിക്കാൻ ഏവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള പരിശുദ്ധ പിതാവിന്റെ ഈ മാസത്തേക്കുള്ള പ്രാർത്ഥനാ നിയോഗമെന്ന നിലയിൽ ഇത്തരമൊരു സന്ദേശം പ്രസിദ്ധീകരിച്ചത്. മാനസികാരോഗ്യപരമായ പ്രതിസന്ധികൾ മൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് സഭയിൽ സ്വീകാര്യതയും സുരക്ഷയും കണ്ടെത്താനാകട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. വലിച്ചെറിയലിന്റെ ഉപഭോഗ സംസ്കാരം ഉപേക്ഷിച്ച് പ്രകൃതിവിഭവങ്ങളുടെയും വസ്തുവകകളുടെയും പുനരുപയോഗത്തിനും സംരക്ഷണത്തിനും വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ പൊതുഭവനമായ ഭൂമിയുടെ പരിപാലനത്തിനുവേണ്ടി നാം നടത്തേണ്ടതെന്ന് ലിയോ 14-ാമൻ പാപ്പ. വത്തിക്കാനിലെ കൂടി മാലിന്യ സംസ്കരണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഹേര ഗ്രൂപ്പിന്റെ പ്രതിനിധികൾക്ക് 1 ഒക്ടോബർ വ്യാഴാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ പിതാവ്. ലോകത്തിന്റെ സംരക്ഷണം മനുഷ്യന് ദൈവം നൽകിയ അടിസ്ഥാന ഉത്തരവാദിത്വങ്ങളിലൊന്നാണെന്ന് പാപ്പ പ്രസ്താവിച്ചു. ഉപയോഗശേഷം വസ്തുക്കളെ വെറും മാലിന്യമായി കാണുന്ന സമീപനം മാറ്റണമെന്നും പരിശുദ്ധ പിതാവ് ആവശ്യപ്പെട്ടു. ഫ്രാൻസിസ് പാപ്പയുടെ ലൗദാത്തോസിയും ചാക്രിക സമ്പദ്വ്യവസ്ഥയുടെയും പുനരുപയോഗത്തിന്റെയും പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നുണ്ടെന്നും പരസ്പര സഹകരണത്തിലൂടെ നാമേവരുടെയും പൊതുഭവനമായ ഭൂമിയെ കൂടുതൽ മനോഹരവും സൗഹൃദപരവുമാക്കാൻ കഴിയുമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. തെക്കേ അമേരിക്കയിലെയും കരീബിയൻ പ്രദേശങ്ങളിലെയും 2.5 കോടിയിലധികം കുട്ടികളെയുൾപ്പെടെ എൽനീഞ്ഞോ പ്രതിഭാസം ഗുരുതരമായി ബാധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. ഈ പ്രതിഭാസം മൂലം കടുത്ത വരൾച്ചയും വെള്ളപ്പൊക്കവുമുണ്ടാവുകയും ഭക്ഷണം, കുടിവെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ അവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് സെപ്റ്റംബർ 30 പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിൽ യൂണിസെഫ് എഴുതി. ഈ കാലാവസ്ഥാ പ്രതിസന്ധികൾ മുന്നിൽ കണ്ട് അടിയന്തര തയ്യാറെടുപ്പുകൾ ശക്തിപ്പെടുത്താൻ യൂണിസെഫ് സർക്കാരുകളോടും സഹകാരികളോടും അഭ്യർത്ഥിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഞ്ഞിഫിക്ക ഉമാനിത്താസിന്റെ രണ്ടാം അധ്യായം 65 മുതൽ 72 വരെയുള്ള ഖണ്ഡികകളുടെ അപഗ്രഥനമാണ് നാം ശ്രവിക്കുന്നത്.

സാങ്കേതിക വിദ്യകൾ സാമൂഹിക ബന്ധങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു, മനുഷ്യ മനസ്സുകളെ പരിവർത്തനം ചെയ്യുന്നു, ലോകവുമായുള്ള നമ്മുടെ ബന്ധങ്ങളെ എങ്ങനെ പരിഷ്കരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശാലമായ ഒരു സംവാദത്തിലേക്ക് മനുഷ്യ മനസ്സുകളെ ക്ഷണിക്കുന്ന ഒരു ക്ഷണക്കത്താണ് ലിയോ പതിനാലാമൻ പാപ്പായുടെ ആദ്യ ചാക്രിക ലേഖനമായ മഗ്നിഫിക്ക ഉമാനിതാസ്. എല്ലാ മനുഷ്യരുടെയും തുല്യ അന്തസ്, അവരുടെ അവകാശങ്ങളുടെ അവിഭാജ്യ മൂല്യം, പൊതുവസ്തുക്കളുടെ സാർവത്രിക ലക്ഷ്യസ്ഥാനം, ഉപഘടകത്വം, ഐക്യദാർഢ്യം, സാമൂഹിക നീതിയുടെ ആവശ്യകത എന്നിങ്ങനെയുള്ള മൂല്യങ്ങൾ ശോഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ ക്രിസ്തുവിന്റെ വികാരിയും പത്രോസിന്റെ പിൻഗാമിയും അതുപോലെ ആത്മീയ ആചാര്യനുമായ പാപ്പ മനുഷ്യ മനസാക്ഷിയുടെ ചലനത്തിനായി സാമൂഹിക ചാക്രിക ലേഖനങ്ങൾ ലോകത്തിനായി സമർപ്പിക്കുന്ന പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ലിയോ പതിനാലാമൻ പാപ്പായുടെ ഈ ചാക്രിക ലേഖനവും. ഒരു രാജ്യത്തിന്റെ സമ്പത്ത് കേവലം ഭൂപ്രകൃതിയിലോ പ്രകൃതി വിഭവങ്ങളിലോ മാത്രം ഒതുങ്ങാതെ ആൽഗൊരിതങ്ങളിലും ഡേറ്റയിലും ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളിലും കേന്ദ്രീകരിക്കപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഈ സാങ്കേതിക വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുസമൂഹത്തിന്റെ നന്മയെക്കുറിച്ചുള്ള ധാർമ്മിക ചിന്തകൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. ലേഖനത്തിന്റെ 65 മുതലുള്ള ഖണ്ഡികകൾ ഭൗമിക വിഭവങ്ങളുടെ സാർവത്രികമായ ലക്ഷ്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പ്രധാനമായും 4 കാര്യങ്ങളെ പാപ്പ ഇവിടെ അടിവരയിട്ട് പറയുന്നു: മണ്ണ്, ജലം, വായു, പ്രകൃതി വിഭവങ്ങൾ. പൊതുനന്മയുടെ അനേകം തലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വസ്തുക്കളുടെ സാർവത്രിക ലക്ഷ്യമെന്ന തത്വമാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ഭൂമിയിലെ വിഭവങ്ങൾ ദൈവത്താൽ മുഴുവൻ മനുഷ്യകുലത്തിനുമായി നൽകപ്പെട്ടവയാണെന്നും ഇന്നത്തെ തലമുറയ്ക്കും ഭാവി തലമുറകൾക്കും ഇവയിൽ അവകാശമുണ്ടെന്നും എടുത്തു പറഞ്ഞുകൊണ്ട് അവയുടെ ഉപയോഗത്തിന്മേലുള്ള ഒരു ആത്മശോധന നടത്തുവാൻ പാപ്പ ഏവരെയും ക്ഷണിക്കുന്നു. ആരെയും ഒഴിവാക്കാതെയും ആർക്കും പ്രത്യേക പരിഗണന നൽകാതെയുമാണ് ദൈവം ഭൂമിയെ മനുഷ്യന് ഭരമേൽപ്പിച്ചതെന്നുള്ള വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ വാക്കുകളും ഇവിടെ ഉദ്ധരിക്കുന്നു. കാരണം ദൈവം സൃഷ്ടിച്ച വസ്തുക്കൾ ഒരു ചില ആളുകളുടെ അധികാരത്തിൻ കീഴിൽ മാത്രമെത്തുന്നതും മറ്റുള്ളവർക്ക് അത് ഉപയോഗിക്കുവാൻ സാധിക്കില്ല എന്നു വരുന്നതും അനീതിയാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു പടികൂടി കടന്ന് ഈ വിഭവങ്ങളിൽ ഭൗതികമായത് മാത്രമല്ല സാംസ്കാരികവും അഭൗതികവുമായതും ഉൾപ്പെടുന്നുവെന്നും പാപ്പ ലേഖനത്തിൽ അടിവരയിടുന്നു. സ്വകാര്യ സ്വത്തിനുള്ള അവകാശത്തിന് അതിൻ്റേതായ അർത്ഥവും ധർമ്മവുമുണ്ടെങ്കിലും അതെപ്പോഴും വസ്തുക്കളുടെ സാർവത്രിക ലക്ഷ്യമെന്ന തത്വത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നുവെന്ന് പാപ്പ വ്യക്തമാക്കുന്നു. ഇതിനെ സാമൂഹിക പെരുമാറ്റത്തിന്റെ സുവർണ നിയമമായും സാമൂഹിക നീതിപരമായ ക്രമത്തിന്റെ പ്രഥമ തത്വമായും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിശേഷിപ്പിക്കുന്നു. പൊതുനന്മയ്ക്കായി വിഭവങ്ങളെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനുമുള്ള ഒരു മാർഗമായിട്ടാണ് സഭ സ്വകാര്യ സ്വത്തിനെ കാണുന്നത്. അതിനാൽ പാവപ്പെട്ടവർക്ക് അർഹമായത് അവർക്ക് തിരികെ നൽകുക എന്നത് ആഴത്തിലുള്ള സാഹോദര്യത്തിന്റെ ഭാഗമാണെന്ന് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുന്നതും പാപ്പ എടുത്തു കാണിക്കുന്നു. ഇന്നത്തെ ലോകത്ത് നിർമ്മാണാവകാശം, ആൽഗൊരിതങ്ങൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ, ഡാറ്റ എന്നിവയും സാർവത്രിക ലക്ഷ്യമുള്ള വിഭവങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. അറിവും സാങ്കേതികവിദ്യയും രാഷ്ട്രങ്ങളുടെ സമ്പത്തിനെ നിർണയിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവ കുറച്ചുപേരുടെ കൈകളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നത് പുതിയൊരു അസമത്വത്തിന് കാരണമാകുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളികളാകുന്നവരും അതിൽ നിന്നും പുറന്തള്ളപ്പെടുന്നവരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിക്കുന്നു. അതിനാൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനും ഭാവി തലമുറയോടും പാവപ്പെട്ടവരോടുമുള്ള ഉത്തരവാദിത്തം നിറവേറ്റുവാനും വിഭവങ്ങൾ പാഴാക്കുന്നത് തടയുവാനും സാങ്കേതികവിദ്യയുടെയും വിഭവങ്ങളുടെയും ഉപയോഗം ന്യായമായ രീതിയിൽ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ടെന്ന് പാപ്പ എടുത്തു പറയുന്നു. തുടർന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു തത്വം സഹായ വ്യവസ്ഥ, അതായത് സബ്സിഡിയാരിറ്റി എന്നതാണ്. ഇത് രൂപം കൊള്ളുന്നത് മനുഷ്യവ്യക്തിയുടെ അന്തസ്സിനെയും പൊതുനന്മയെയും കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നിന്നുമാണ്. ഓരോ വ്യക്തിയും സ്വന്തം ജീവിതത്തിന്റെയും സമൂഹ നിർമ്മിതിയുടെയും പങ്കാളികളാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അധികാര വികേന്ദ്രീകരണം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇതിനായി ദുർബലരായ ആളുകളെ സഹായിക്കുക എന്നതാണ് ഇതിന്റെ പ്രായോഗിക തത്വം. അതായത് താഴ്ന്ന തലങ്ങളിലുള്ളവരുടെ സ്വാതന്ത്ര്യത്തെയും സർഗാത്മകതയെയും സംരക്ഷിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും വലിയ സ്ഥാപനങ്ങൾ എപ്പോഴും ശ്രദ്ധാലുക്കളാകണമെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. വ്യാവസായിക വിപ്ലവം ലോകത്തെ ഗ്രസിച്ച കാലത്ത് ലിയോ പതിമൂന്നാമൻ പാപ്പയുടെ കാലം മുതൽ സഭ വ്യക്തമാക്കുന്നത് വ്യക്തിയെയോ കുടുംബത്തെയോ ഭരണകൂടം ഹനിക്കരുത് എന്നതാണ്. പൊതുനന്മയ്ക്ക് ഭംഗം വരാത്ത രീതിയിൽ അവർക്ക്
സ്വന്തമായി പ്രവർത്തിക്കുവാൻ അവസരം നൽകണം. ഭരണകൂടം ജനസമൂഹത്തിന്റെ സേവകനാണെന്നും ആവശ്യമുള്ളപ്പോൾ ഇടപെടാമെങ്കിലും പ്രാദേശിക സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ ശാശ്വതമായി ഇല്ലാതാക്കരുതെന്നും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായും ഓർമ്മിപ്പിച്ചു. ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നുമുള്ള പിന്മാറ്റമല്ല സബ്സിഡിയാരിറ്റി, മറിച്ച് എല്ലാവർക്കും തങ്ങളുടെ ദൗത്യം നിർവഹിക്കുവാനുള്ള അന്തരീക്ഷമൊരുക്കലാണ്. പാപ്പായുടെ ഈ വാക്കുകൾ ഒരുപക്ഷെ ഭാരതീയരായി നമുക്ക് കൂടുതൽ മനസ്സിലായെന്നു വരും. കാരണം കേന്ദ്രവും സംസ്ഥാനവും ത്രിതല പഞ്ചായത്തുകളുമൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും അവരെ സഹായിക്കുവാനും ഈ അധികാര വികേന്ദ്രീകരണം ഏറെ സഹായകരമായിട്ടുണ്ട്. സാമൂഹിക ജീവിതത്തിലെ അമിത നിയന്ത്രണങ്ങളെയും ആശ്രിതത്വ സംസ്കാരത്തെയും മറികടക്കുവാൻ ഈ തത്വം സഹായിക്കുന്നു. തീരുമാനങ്ങൾ ജനങ്ങളോട് ഏറ്റവും അടുത്ത തലങ്ങളിൽ വെച്ചെടുക്കുമ്പോൾ സേവനങ്ങൾ കൂടുതൽ വ്യക്തവും യഥാർത്ഥ ആവശ്യങ്ങൾക്ക് യോജിച്ചതുമാകുന്നു. കുടുംബങ്ങൾ, സംഘടനകൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിങ്ങനെ സമൂഹത്തിന്റെ സ്പന്ദനമറിയുന്നവർ പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ സാമൂഹിക ജീവിതം കൂടുതൽ സർഗാത്മകവും മനുഷ്യ അന്തസ്സിന് ചേർന്നതുമായി മാറുന്നു. ഡിജിറ്റൽ വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ സബ്സിഡിയാരിറ്റി തത്വത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ ഉയർന്ന തലം ഭരണകൂടമല്ല, മറിച്ച് ഡിജിറ്റൽ മേഖല ഭരിക്കുന്ന വലിയ സാങ്കേതിക അധിഷ്ഠിത കമ്പനികളാണ്. ഡാറ്റയും തീരുമാനങ്ങളെടുക്കുവാനുള്ള ശേഷിയും ഇവർ കേന്ദ്രീകരിക്കുമ്പോൾ സുതാര്യതയും ഉത്തരവാദിത്വവും പങ്കാളിത്തവും ഉറപ്പാക്കിക്കൊണ്ട് ഈ പ്രക്രിയകൾ പൊതുനന്മയ്ക്കായി ഉപയോഗിക്കപ്പെടണമെന്ന് സബ്സിഡിയാരിറ്റി തത്വം ആവശ്യപ്പെടുന്നു. ആൽഗോരിതങ്ങൾ, ഡാറ്റ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവ കുറച്ചുപേരുടെ മാത്രം കയ്യിലാകാതിരിക്കുവാൻ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും ഭരണകൂടങ്ങളും ന്യായമായ നിയമങ്ങളുണ്ടാക്കണം. ജോലി, സേവനങ്ങൾ, ഡിജിറ്റൽ അന്തരീക്ഷം എന്നിവയെ ബാധിക്കുന്ന തീരുമാനങ്ങളിൽ പ്രാദേശിക സമൂഹങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സഭകൾക്കും തങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ കൂട്ടായ സഹകരണം ഉറപ്പാക്കേണ്ടതുണ്ട്. ആഗോള സമൂഹത്തിന്റെ വ്യത്യസ്ത തലങ്ങളെ ബഹുമാനിക്കുകയും പൊതുനന്മയ്ക്കായി അവരെ സഹ ഉത്തരവാദിത്തമുള്ളവരാക്കുകയും ചെയ്യുന്ന സഹകരണ മാതൃകകളാണ് നമുക്കാവശ്യം എന്നത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ 72-ാം കണ്ടിക അവസാനിപ്പിക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS രചന നിർവഹിക്കുകയും ഫാദർ സാജോ ജോസഫ് പടയാറ്റിൽ സംഗീതം നൽകുകയും ചെയ്ത ഗാനം ആലാപനം കെസ്റ്റർ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിൽ എക്യുമെനിക്കൽ സംവാദങ്ങളുടെ പ്രാധാന്യം എടുത്തുകാണിച്ച് ലിയോ 14-ാമൻ പാപ്പ ആഗോള ലൂഥറൻ ഫെഡറേഷന്റെ പ്രതിനിധി സംഘത്തിന് 1 ഒക്ടോബർ വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കവെയാണ് ലോകത്തിനു മുന്നിൽ ഈ സംവാദങ്ങളുടെ പ്രാധാന്യം പാപ്പ പ്രത്യേകം പരാമർശിച്ചത്. 2021 ഫ്രാൻസിസ് പാപ്പ നൽകിയ എക്യുമെനിസത്തിനായുള്ള ആഹ്വാനം തന്റെ പ്രഭാഷണത്തിൽ പരാമർശിച്ച പാപ്പ കർക്കശ നിലപാടുകൾ മറികടന്ന് സഹകരണ മനോഭാവത്തിലേക്ക് വളരേണ്ടതുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളിൽ കത്തോലിക്ക ലൂഥറൻ സഭകൾക്കിടയിലെ ബന്ധം ആത്മീയമായും ദൈവശാസ്ത്രപരമായും കൂടുതൽ മുന്നോട്ടു പോയിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര രംഗത്ത് ഇരുസഭകൾക്കുമിടയിലെ ദൈവശാസ്ത്ര സംവാദങ്ങൾ പുരോഗമിക്കുന്നുണ്ടെന്നും പാപ്പ അനുസ്മരിച്ചു. എത്യോപ്യയിലെ ടീഗ്രെ മേഖലയിലും സമീപ പ്രദേശങ്ങളായ ആഫാർ, അംഹാര എന്നിവിടങ്ങളിലും സംഘർഷങ്ങൾ രൂക്ഷമായതിൽ തന്റെ ആശങ്ക രേഖപ്പെടുത്തി ലിയോ 14-ാമൻ പാപ്പ. സംഘർഷത്തിലേർപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികളും ആയുധത്തിന്റെയും അക്രമത്തിന്റെയും മാർഗമുപേക്ഷിച്ച് സമാധാന സ്ഥാപനത്തിനായി സംവാദത്തിന്റെ പാത തിരഞ്ഞെടുക്കണമെന്ന് പരിശുദ്ധ പിതാവ് അഭ്യർത്ഥിച്ചു. 30 സെപ്റ്റംബർ ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാ സമ്മേളനത്തിന്റെ അവസരത്തിലാണ് ഇത്തരമൊരു ആഹ്വാനം പാപ്പ മുന്നോട്ടുവച്ചത്. സായുധ സംഘർഷങ്ങൾ ഒരിക്കലും പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം നൽകുന്നില്ലെന്നും പകരം അവ മരണവും നാശവും വിതയ്ക്കുകയും ജനങ്ങൾക്കിടയിൽ വിദ്വേഷം വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുകയെന്നും ഓർമ്മിപ്പിച്ച പാപ്പ പ്രശ്നപരിഹാരത്തിനായുള്ള ആത്മാർത്ഥമായ ഇടപെടലും പരസ്പര ചർച്ചകളും ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി. ജപമാലയ്ക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒക്ടോബർ മാസത്തിൽ ജനതകൾക്കിടയിലും എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിലും സമാധാനമുണ്ടാകുന്നതിനായി പ്രത്യേകം പ്രാർത്ഥിക്കാൻ ലൂർദിൽ വച്ചു നടത്തിയ അഭ്യർത്ഥന 30 സെപ്റ്റംബർ ബുധനാഴ്ചയും പരിശുദ്ധ പിതാവ് ആവർത്തിച്ചു. അതേസമയം എത്യോപ്യയുടെ വടക്കൻ മേഖലയിൽ തുടരുന്ന സംഘർഷങ്ങൾ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്കു നയിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. മാനസികാരോഗ്യത്തിനായുള്ള അജപാലന ശുശ്രൂഷ മേഖലയ്ക്കായി പ്രാർത്ഥിക്കാൻ ആഹ്വാനവുമായി ലിയോ 14-ാമൻ പാപ്പ. പാപ്പയുടെ പേരിലുള്ള പ്രാർത്ഥനാ ശൃംഖല 1 ഒക്ടോബർ വ്യാഴാഴ്ചയാണ് വിവിധ സമൂഹങ്ങളിലും രാഷ്ട്രങ്ങളിലും ഏകാന്തതയിൽ ഉത്കണ്ഠകളോ വിഷാദരോഗമോ ഉൾപ്പെടെയുള്ള മാനസികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന മനുഷ്യർക്കുവേണ്ടി പ്രാർത്ഥിക്കാൻ ഏവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള പരിശുദ്ധ പിതാവിന്റെ ഈ മാസത്തേക്കുള്ള പ്രാർത്ഥനാ നിയോഗമെന്ന നിലയിൽ ഇത്തരമൊരു സന്ദേശം പ്രസിദ്ധീകരിച്ചത്. മാനസികാരോഗ്യപരമായ പ്രതിസന്ധികൾ മൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് സഭയിൽ സ്വീകാര്യതയും സുരക്ഷയും കണ്ടെത്താനാകട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. വലിച്ചെറിയലിന്റെ ഉപഭോഗ സംസ്കാരം ഉപേക്ഷിച്ച് പ്രകൃതിവിഭവങ്ങളുടെയും വസ്തുവകകളുടെയും പുനരുപയോഗത്തിനും സംരക്ഷണത്തിനും വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ പൊതുഭവനമായ ഭൂമിയുടെ പരിപാലനത്തിനുവേണ്ടി നാം നടത്തേണ്ടതെന്ന് ലിയോ 14-ാമൻ പാപ്പ. വത്തിക്കാനിലെ കൂടി മാലിന്യ സംസ്കരണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഹേര ഗ്രൂപ്പിന്റെ പ്രതിനിധികൾക്ക് 1 ഒക്ടോബർ വ്യാഴാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ പിതാവ്. ലോകത്തിന്റെ സംരക്ഷണം മനുഷ്യന് ദൈവം നൽകിയ അടിസ്ഥാന ഉത്തരവാദിത്വങ്ങളിലൊന്നാണെന്ന് പാപ്പ പ്രസ്താവിച്ചു. ഉപയോഗശേഷം വസ്തുക്കളെ വെറും മാലിന്യമായി കാണുന്ന സമീപനം മാറ്റണമെന്നും പരിശുദ്ധ പിതാവ് ആവശ്യപ്പെട്ടു. ഫ്രാൻസിസ് പാപ്പയുടെ ലൗദാത്തോസിയും ചാക്രിക സമ്പദ്വ്യവസ്ഥയുടെയും പുനരുപയോഗത്തിന്റെയും പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നുണ്ടെന്നും പരസ്പര സഹകരണത്തിലൂടെ നാമേവരുടെയും പൊതുഭവനമായ ഭൂമിയെ കൂടുതൽ മനോഹരവും സൗഹൃദപരവുമാക്കാൻ കഴിയുമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. തെക്കേ അമേരിക്കയിലെയും കരീബിയൻ പ്രദേശങ്ങളിലെയും 2.5 കോടിയിലധികം കുട്ടികളെയുൾപ്പെടെ എൽനീഞ്ഞോ പ്രതിഭാസം ഗുരുതരമായി ബാധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. ഈ പ്രതിഭാസം മൂലം കടുത്ത വരൾച്ചയും വെള്ളപ്പൊക്കവുമുണ്ടാവുകയും ഭക്ഷണം, കുടിവെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ അവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് സെപ്റ്റംബർ 30 പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിൽ യൂണിസെഫ് എഴുതി. ഈ കാലാവസ്ഥാ പ്രതിസന്ധികൾ മുന്നിൽ കണ്ട് അടിയന്തര തയ്യാറെടുപ്പുകൾ ശക്തിപ്പെടുത്താൻ യൂണിസെഫ് സർക്കാരുകളോടും സഹകാരികളോടും അഭ്യർത്ഥിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഞ്ഞിഫിക്ക ഉമാനിത്താസിന്റെ രണ്ടാം അധ്യായം 65 മുതൽ 72 വരെയുള്ള ഖണ്ഡികകളുടെ അപഗ്രഥനമാണ് നാം ശ്രവിക്കുന്നത്.

സാങ്കേതിക വിദ്യകൾ സാമൂഹിക ബന്ധങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു, മനുഷ്യ മനസ്സുകളെ പരിവർത്തനം ചെയ്യുന്നു, ലോകവുമായുള്ള നമ്മുടെ ബന്ധങ്ങളെ എങ്ങനെ പരിഷ്കരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശാലമായ ഒരു സംവാദത്തിലേക്ക് മനുഷ്യ മനസ്സുകളെ ക്ഷണിക്കുന്ന ഒരു ക്ഷണക്കത്താണ് ലിയോ പതിനാലാമൻ പാപ്പായുടെ ആദ്യ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിത്താസ്. എല്ലാ മനുഷ്യരുടെയും തുല്യ അന്തസ്, അവരുടെ അവകാശങ്ങളുടെ അവിഭാജ്യ മൂല്യം, പൊതുവസ്തുക്കളുടെ സാർവത്രിക ലക്ഷ്യസ്ഥാനം, ഉപഘടകത്വം, ഐക്യദാർഢ്യം, സാമൂഹിക നീതിയുടെ ആവശ്യകത എന്നിങ്ങനെയുള്ള മൂല്യങ്ങൾ ശോഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ ക്രിസ്തുവിന്റെ വികാരിയും പത്രോസിന്റെ പിൻഗാമിയും അതുപോലെ ആത്മീയാചാര്യനുമായ പാപ്പ മനുഷ്യ മനസാക്ഷിയുടെ ചലനത്തിനായി സാമൂഹിക ചാക്രിക ലേഖനങ്ങൾ ലോകത്തിനായി സമർപ്പിക്കുന്ന പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ലിയോ പതിനാലാമൻ പാപ്പായുടെ ഈ ചാക്രിക ലേഖനവും. ഒരു രാജ്യത്തിന്റെ സമ്പത്ത് കേവലം ഭൂപ്രകൃതിയിലോ പ്രകൃതി വിഭവങ്ങളിലോ മാത്രം ഒതുങ്ങാതെ ആൽഗൊരിതങ്ങളിലും ഡേറ്റയിലും ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളിലും കേന്ദ്രീകരിക്കപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഈ സാങ്കേതിക വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുസമൂഹത്തിന്റെ നന്മയെക്കുറിച്ചുള്ള ധാർമ്മിക ചിന്തകൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. ലേഖനത്തിന്റെ 65 മുതലുള്ള ഖണ്ഡികകൾ ഭൗമിക വിഭവങ്ങളുടെ സാർവത്രികമായ ലക്ഷ്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പ്രധാനമായും 4 കാര്യങ്ങളെ പാപ്പ ഇവിടെ അടിവരയിട്ട് പറയുന്നു: മണ്ണ്, ജലം, വായു, പ്രകൃതി വിഭവങ്ങൾ. പൊതുനന്മയുടെ അനേകം തലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വസ്തുക്കളുടെ സാർവത്രിക ലക്ഷ്യമെന്ന തത്വമാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ഭൂമിയിലെ വിഭവങ്ങൾ ദൈവത്താൽ മുഴുവൻ മനുഷ്യകുലത്തിനുമായി നൽകപ്പെട്ടവയാണെന്നും ഇന്നത്തെ തലമുറയ്ക്കും ഭാവി തലമുറകൾക്കും ഇവയിൽ അവകാശമുണ്ടെന്നും എടുത്തു പറഞ്ഞുകൊണ്ട് അവയുടെ ഉപയോഗത്തിന്മേലുള്ള ഒരു ആത്മശോധന നടത്തുവാൻ പാപ്പ ഏവരെയും ക്ഷണിക്കുന്നു. ആരെയും ഒഴിവാക്കാതെയും ആർക്കും പ്രത്യേക പരിഗണന നൽകാതെയുമാണ് ദൈവം ഭൂമിയെ മനുഷ്യന് ഭരമേൽപ്പിച്ചതെന്നുള്ള വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ വാക്കുകളും ഇവിടെ ഉദ്ധരിക്കുന്നു. കാരണം ദൈവം സൃഷ്ടിച്ച വസ്തുക്കൾ ഒരു ചില ആളുകളുടെ അധികാരത്തിൻ കീഴിൽ മാത്രമെത്തുന്നതും മറ്റുള്ളവർക്ക് അത് ഉപയോഗിക്കുവാൻ സാധിക്കില്ല എന്നു വരുന്നതും അനീതിയാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു പടികൂടി കടന്ന് ഈ വിഭവങ്ങളിൽ ഭൗതികമായത് മാത്രമല്ല സാംസ്കാരികവും അഭൗതികവുമായതും ഉൾപ്പെടുന്നുവെന്നും പാപ്പ ലേഖനത്തിൽ അടിവരയിടുന്നു. സ്വകാര്യ സ്വത്തിനുള്ള അവകാശത്തിന് അതിൻ്റേതായ അർത്ഥവും ധർമ്മവുമുണ്ടെങ്കിലും അതെപ്പോഴും വസ്തുക്കളുടെ സാർവത്രിക ലക്ഷ്യമെന്ന തത്വത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നുവെന്ന് പാപ്പ വ്യക്തമാക്കുന്നു. ഇതിനെ സാമൂഹിക പെരുമാറ്റത്തിന്റെ സുവർണ നിയമമായും സാമൂഹിക നീതിപരമായ ക്രമത്തിന്റെ പ്രഥമ തത്വമായും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിശേഷിപ്പിക്കുന്നു. പൊതുനന്മയ്ക്കായി വിഭവങ്ങളെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനുമുള്ള ഒരു മാർഗമായിട്ടാണ് സഭ സ്വകാര്യ സ്വത്തിനെ കാണുന്നത്. അതിനാൽ പാവപ്പെട്ടവർക്ക് അർഹമായത് അവർക്ക് തിരികെ നൽകുക എന്നത് ആഴത്തിലുള്ള സാഹോദര്യത്തിന്റെ ഭാഗമാണെന്ന് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുന്നതും പാപ്പ എടുത്തുകാണിക്കുന്നു. ഇന്നത്തെ ലോകത്ത് നിർമ്മാണാവകാശം, ആൽഗൊരിതങ്ങൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ, ഡാറ്റ എന്നിവയും സാർവത്രിക ലക്ഷ്യമുള്ള വിഭവങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. അറിവും സാങ്കേതിക വിദ്യയും രാഷ്ട്രങ്ങളുടെ സമ്പത്തിനെ നിർണയിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവ കുറച്ചുപേരുടെ കൈകളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നത് പുതിയൊരു അസമത്വത്തിന് കാരണമാകുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളികളാകുന്നവരും അതിൽ നിന്നും പുറന്തള്ളപ്പെടുന്നവരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിക്കുന്നു. അതിനാൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനും ഭാവി തലമുറയോടും പാവപ്പെട്ടവരോടുമുള്ള ഉത്തരവാദിത്തം നിറവേറ്റുവാനും വിഭവങ്ങൾ പാഴാക്കുന്നത് തടയുവാനും സാങ്കേതിക വിദ്യയുടെയും വിഭവങ്ങളുടെയും ഉപയോഗം ന്യായമായ രീതിയിൽ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ടെന്ന് പാപ്പ എടുത്തു പറയുന്നു. തുടർന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു തത്വം സഹായവ്യവസ്ഥ, അതായത് സബ്സിഡിയാരിറ്റി എന്നതാണ്. ഇത് രൂപം കൊള്ളുന്നത് മനുഷ്യവ്യക്തിയുടെ അന്തസ്സിനെയും പൊതുനന്മയെയും കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നിന്നുമാണ്. ഓരോ വ്യക്തിയും സ്വന്തം ജീവിതത്തിന്റെയും സമൂഹ നിർമ്മിതിയുടെയും പങ്കാളികളാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അധികാര വികേന്ദ്രീകരണം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇതിനായി ദുർബലരായ ആളുകളെ സഹായിക്കുക എന്നതാണ് ഇതിന്റെ പ്രായോഗിക തത്വം. അതായത് താഴ്ന്ന തലങ്ങളിലുള്ളവരുടെ സ്വാതന്ത്ര്യത്തെയും സർഗാത്മകതയെയും സംരക്ഷിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും വലിയ സ്ഥാപനങ്ങൾ എപ്പോഴും ശ്രദ്ധാലുക്കളാകണമെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. വ്യാവസായിക വിപ്ലവം ലോകത്തെ ഗ്രസിച്ച കാലത്ത് ലിയോ പതിമൂന്നാമൻ പാപ്പയുടെ കാലം മുതൽ സഭ വ്യക്തമാക്കുന്നത് വ്യക്തിയെയോ കുടുംബത്തെയോ ഭരണകൂടം ഹനിക്കരുത് എന്നതാണ്. പൊതുനന്മയ്ക്ക് ഭംഗം വരാത്ത രീതിയിൽ അവർക്ക്
സ്വന്തമായി പ്രവർത്തിക്കുവാൻ അവസരം നൽകണം. ഭരണകൂടം ജനസമൂഹത്തിന്റെ സേവകനാണെന്നും ആവശ്യമുള്ളപ്പോൾ ഇടപെടാമെങ്കിലും പ്രാദേശിക സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ ശാശ്വതമായി ഇല്ലാതാക്കരുതെന്നും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായും ഓർമ്മിപ്പിച്ചു. ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നുമുള്ള പിന്മാറ്റമല്ല സബ്സിഡിയാരിറ്റി, മറിച്ച് എല്ലാവർക്കും തങ്ങളുടെ ദൗത്യം നിർവഹിക്കുവാനുള്ള അന്തരീക്ഷമൊരുക്കലാണ്. പാപ്പായുടെ ഈ വാക്കുകൾ ഒരുപക്ഷെ ഭാരതീയരായ നമുക്ക് കൂടുതൽ മനസ്സിലായെന്നു വരും. കാരണം കേന്ദ്രവും സംസ്ഥാനവും ത്രിതല പഞ്ചായത്തുകളുമൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും അവരെ സഹായിക്കുവാനും ഈ അധികാര വികേന്ദ്രീകരണം ഏറെ സഹായകരമായിട്ടുണ്ട്. സാമൂഹിക ജീവിതത്തിലെ അമിത നിയന്ത്രണങ്ങളെയും ആശ്രിതത്വ സംസ്കാരത്തെയും മറികടക്കുവാൻ ഈ തത്വം സഹായിക്കുന്നു. തീരുമാനങ്ങൾ ജനങ്ങളോട് ഏറ്റവും അടുത്ത തലങ്ങളിൽ വെച്ചെടുക്കുമ്പോൾ സേവനങ്ങൾ കൂടുതൽ വ്യക്തവും യഥാർത്ഥ ആവശ്യങ്ങൾക്ക് യോജിച്ചതുമാകുന്നു. കുടുംബങ്ങൾ, സംഘടനകൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിങ്ങനെ സമൂഹത്തിന്റെ സ്പന്ദനമറിയുന്നവർ പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ സാമൂഹിക ജീവിതം കൂടുതൽ സർഗാത്മകവും മനുഷ്യ അന്തസ്സിന് ചേർന്നതുമായി മാറുന്നു. ഡിജിറ്റൽ വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ സബ്സിഡിയാരിറ്റി തത്വത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ ഉയർന്ന തലം ഭരണകൂടമല്ല, മറിച്ച് ഡിജിറ്റൽ മേഖല ഭരിക്കുന്ന വലിയ സാങ്കേതിക അധിഷ്ഠിത കമ്പനികളാണ്. ഡാറ്റയും തീരുമാനങ്ങളെടുക്കുവാനുള്ള ശേഷിയും ഇവർ കേന്ദ്രീകരിക്കുമ്പോൾ സുതാര്യതയും ഉത്തരവാദിത്വവും പങ്കാളിത്തവും ഉറപ്പാക്കിക്കൊണ്ട് ഈ പ്രക്രിയകൾ പൊതുനന്മയ്ക്കായി ഉപയോഗിക്കപ്പെടണമെന്ന് സബ്സിഡിയാരിറ്റി തത്വം ആവശ്യപ്പെടുന്നു. ആൽഗോരിതങ്ങൾ, ഡാറ്റ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവ കുറച്ചുപേരുടെ മാത്രം കയ്യിലാകാതിരിക്കുവാൻ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും ഭരണകൂടങ്ങളും ന്യായമായ നിയമങ്ങളുണ്ടാക്കണം. ജോലി, സേവനങ്ങൾ, ഡിജിറ്റൽ അന്തരീക്ഷം എന്നിവയെ ബാധിക്കുന്ന തീരുമാനങ്ങളിൽ പ്രാദേശിക സമൂഹങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സഭകൾക്കും തങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ കൂട്ടായ സഹകരണം ഉറപ്പാക്കേണ്ടതുണ്ട്. ആഗോള സമൂഹത്തിന്റെ വ്യത്യസ്ത തലങ്ങളെ ബഹുമാനിക്കുകയും പൊതുനന്മയ്ക്കായി അവരെ സഹ ഉത്തരവാദിത്തമുള്ളവരാക്കുകയും ചെയ്യുന്ന സഹകരണ മാതൃകകളാണ് നമുക്കാവശ്യം എന്നത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ 72-ാം കണ്ടിക അവസാനിപ്പിക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS രചന നിർവഹിക്കുകയും ഫാദർ സാജോ ജോസഫ് പടയാറ്റിൽ സംഗീതം നൽകുകയും ചെയ്ത ഗാനം ആലാപനം കെസ്റ്റർ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ സഭയിലും മാനവികതയിലും

0: മാനുഷികമായ കലയുടെ പ്രാധാന്യവും കലാകാരന്മാർക്കുള്ള സ്ഥാനവും എടുത്തുകാട്ടി ലിയോ പതിനാലാമൻ പാപ്പ സംസ്കാരത്തിനും വിദ്യാഭ്യാസത്തിനുമായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി വിളിച്ചു ചേർത്ത സാധ്യതകളുടെ കല ഒരുമിച്ച് കരുപ്പിടിപ്പിക്കുക എന്ന പേരിലുള്ള സംഗമത്തിൽ പങ്കെടുത്ത കലാകാരന്മാർക്ക് ഒക്ടോബർ 2 വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കവേ, നിർമ്മിത ബുദ്ധിയുൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളുടെ കാലത്ത് മാനുഷികമായ കഴിവുകളുപയോഗിച്ചുള്ള നിർമ്മിതികളും കലകളും പ്രത്യേകം പരിഗണിക്കപ്പെടുകയും വേർതിരിച്ചു കാണാൻ സാധിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യവും പാപ്പ എടുത്തു പറഞ്ഞു. മനുഷ്യഹൃദയത്തിലെ വലിയ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മുന്നിൽ പ്രത്യുത്തരിക്കാൻ കഴിവുള്ള കലയ്ക്ക് സാംസ്കാരികവും ആത്മീയവുമായ നവീകരണത്തിനുള്ള ശക്തിയുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന എല്ലാ കുട്ടികൾക്കും സമാധാനം ഉറപ്പാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനവുമായി ലിയോ പതിനാലാമൻ പാപ്പ ജപമാലയ്ക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒക്ടോബർ മാസത്തിൽ സമാധാനത്തിനായി പരിശുദ്ധമ്മയുടെ പ്രാർത്ഥനകൾ അഭ്യർത്ഥിക്കാൻ ഫ്രാൻസിലേക്കും യുനെസ്കോയിലേക്കും നടത്തിയ അപ്പസ്തോലികയാത്രയുടെ അവസരത്തിൽ ആഹ്വാനം ചെയ്തതിനു പിന്നാലെയാണ് ഇത്തരമൊരു സംരംഭം നടന്നത്. സെപ്റ്റംബർ 30 ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച കൂടിക്കാഴ്ച സമ്മേളനത്തിന്റെ അവസരത്തിലും സമാധാനത്തിനായി ജപമാല പ്രാർത്ഥന ചൊല്ലാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചിരുന്നു. ക്രൈസ്തവ ഐക്യത്തിനായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ കൂർട്ട് കോഹ്, ചർച്ച് ഇൻ നീഡ് ഫൌണ്ടേഷന്റെ പ്രസിഡന്റ് റെജീന ലിഞ്ച് എന്നിവർക്കു പുറമെ 700 കുട്ടികളുൾപ്പെടെ ഏതാണ്ട് 1300 പേർ പരിശുദ്ധ പിതാവിനൊപ്പം വത്തിക്കാനിലെ ലൂർദ് മാതാവിന്റെ പേരിലുള്ള ഗ്രോട്ടോയിൽ നടന്ന സമാധാനത്തിനായുള്ള ഈ ജപമാലയർപ്പണത്തിൽ പങ്കെടുത്തു. ജപമാലയർപ്പണത്തിന്റെ അവസരത്തിൽ നടത്തിയ തന്റെ പ്രഭാഷണത്തിൽ യേശുവിന്റെയും പരിശുദ്ധാമ്മയുടെയും കുറവില്ലാത്ത സ്നേഹം കുട്ടികളെ ഓർമ്മിപ്പിച്ച പരിശുദ്ധ പിതാവ് എല്ലാവർക്കും ചൊല്ലാവുന്ന ലളിതമായ പ്രാർത്ഥനയാണ് ജപമാലയെന്നത് ഓർമ്മിപ്പിച്ചു. ജപമാല പ്രാർത്ഥനയർപ്പിച്ച് 10,00,000 കുട്ടികൾ എന്ന സംരംഭത്തിന്റെ ഭാഗമായി ലിയോ പതിനാലാമൻ പാപ്പായ്ക്കൊപ്പം ജപമാല പ്രാർത്ഥനയർപ്പിച്ച് 10,00,000 കുട്ടികൾ. സമാധാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഭാഗമായി വത്തിക്കാനിലെ ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോയ്ക്ക് മുന്നിൽ പരിശുദ്ധ പിതാവിനൊപ്പം ജപമാല പ്രാർത്ഥനയിൽ സംബന്ധിച്ച 700 കുട്ടികൾക്ക് പുറമെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10,00,000 കുട്ടികൾ പാപ്പായുടെ ആഹ്വാനമനുസരിച്ച് ഇതേ സമയത്ത് പരിശുദ്ധാമ്മയുടെ സഹായം തേടി ജപമാല പ്രാർത്ഥനയർപ്പണം നടത്തി. മതവിശ്വാസത്തിന്റെ പേരിൽ ക്രൈസ്തവർ പീഡനങ്ങളേറ്റുവാങ്ങുന്ന വിവിധയിടങ്ങളിൽ വിശ്വാസ സമൂഹത്തിന് കുട്ടികളുടെ പ്രാർത്ഥന പിന്തുണയാകട്ടെയെന്ന് എയ്ഡ് ടു ദി ചർച്ച് ഇൻ നീഡ് എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് റെജീന ലിഞ്ച് പ്രസ്താവിച്ചു. സിറിയയുടെ പുനർനിർമ്മാണത്തിൽ കുഞ്ഞുങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും മുൻഗണന നൽകണമെന്നും രാജ്യത്തേക്ക് മടങ്ങിയെത്തുന്ന ആളുകൾക്ക് സുരക്ഷയും മറ്റു സൌകര്യങ്ങളും ഉറപ്പാക്കണമെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. സിറിയയിലേക്കു നടത്തിയ ത്രിദിന സന്ദർശനത്തിന്റെ അവസരത്തിൽ ശിശുക്ഷേമനിധി അധ്യക്ഷ കാതറിൻ റസലാണ് ഇത്തരമൊരു പ്രസ്താവന പത്രക്കുറിപ്പിലൂടെ നടത്തിയത്. 2024 ഡിസംബർ മുതൽ അയൽരാജ്യങ്ങളിൽ നിന്ന് ഏകദേശം 16.7 ലക്ഷം അഭയാർത്ഥികളും രാജ്യത്തിനകത്തെ 19,00,000 കുടിയൊഴിപ്പിക്കപ്പെട്ടവരും തങ്ങളുടെ നാടുകളിലേക്ക് മടങ്ങിയതായാണ് യുണിസെഫ് കണക്കാക്കുന്നത്. അതേസമയം 10,00,000 കുട്ടികൾക്ക് ഇപ്പോഴും മാനുഷിക സഹായം ആവശ്യമുണ്ടെന്നും സംഘടന അനുസ്മരിച്ചു. രാജ്യത്തെ കുട്ടികളുടെ അവകാശങ്ങൾക്കും ആവശ്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് സിറിയയിലെ രാഷ്ട്രീയാധികാരികളോട് ശിശുക്ഷേമനിധി ആവശ്യപ്പെട്ടു. വടക്കൻ എത്യോപ്യയിൽ സംഘർഷങ്ങൾ രൂക്ഷമായതിലും പ്രദേശത്ത് കുട്ടികൾക്കുനേരെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നുവെന്ന വാർത്തയിലും ആശങ്കയറിയിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫിന്റെ പ്രാദേശിക വിഭാഗം പൊതുജനത്തിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒക്ടോബർ 2 പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ മധ്യ ദക്ഷിണ ആഫ്രിക്കയ്ക്കായുള്ള യൂണിസെഫ് റീജണൽ ഡയറക്ടർ എറ്റ്ലേവ കദില്ലി ആവശ്യപ്പെട്ടു. കുട്ടികളുൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടതായും അനേകർക്ക് പരിക്കേറ്റതുമായുള്ള വാർത്തകൾ തങ്ങൾക്ക് ലഭിച്ചതായി യൂണിസെഫ് അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: ഇനി കേൾക്കാം ഭക്തിഗാനമാലിക. ഇന്നത്തെ ഭക്തിഗാനമാലികയിൽ ആദ്യ ഗാനത്തിന് വരികളും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് ചാൾസ് ജോൺ റാന്നി. ആലാപനം ലല്ലു അൽഫോൻസ്.

0: ഇതേതൂർ യേശുസ് ക്രിസ്തുസ് യേശു ക്രിസ്തി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകൾ ഇന്നത്തെ പ്രണത്തിൽ ആദ്യം, തുടർന്ന് തിഗാന മാലികയിലാം. വാർത്തകൾ. സഭയിൽ മാനവികതയിലും മാനുഷികമായ പ്രാധാന്യവും കലാകാരന്മാർക്ക് സ്ഥാനവും എടുത്തുകാട്ടി ലിയോ നാലാമൻ പാപ്പ. സംസ്കാരത്തിനും വിദ്യാഭ്യാസത്തിനുമായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി ചേർത്ത സകലുടെ കല ഒരുമിച്ച് കരുപ്പിടിക്കുക എന്ന പേരിലുള്ള സംഗമത്തിൽപ്പെട്ട കലാകാർക്ക് ഒക്ടോബർ 2 വത്തിക്കാനിൽ ഇക്കാഴ്ച അനുവദിച്ച് സംസാരിക്കും. നിർമ്മിത ബുദ്ധിയുൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യയുടെ കാലത്ത് മാനുഷികമായ കഴിവുകൾ ഉപയോഗിച്ചുള്ള നികളും കലകളും പ്രത്യേകം പരിഗണിക്കപ്പെടുകയും വേർതിരിച്ചു കാണാൻ സ്ഥിക്കുകയും ചെയ്യേണ്ട പ്രാധാന്യവും പാപ്പ എടുത്തുപറഞ്ഞു. മനുഷ്യഹൃദയത്തിലെ വലിയ ചോദ്യങ്ങളും സംശയങ്ങൾക്കു മുന്നിൽ പ്രത്യുക്കാൻ കഴിവുള്ള കല സംസ്കാരം ആത്മീയവുമായ നവീകരണമുള്ള ശക്തിയുണ്ട് പാപ്പ ഓർമ്മിച്ചു. ലോകത്തിന്റെ വിവിഭാഗങ്ങളിൽ ജീവിക്കുന്ന എല്ലാ കുട്ടികൾക്കും സമ്മാനം ഉറപ്പാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനവുമായി ലിയോ 14 പാപ്പ ഹിമാലയ്ക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒക്ടോബർ മാസം സമാധാനത്തായി പരിശുദ്ധമ്മയുടെ പ്രാർത്ഥന അഭ്യർത്ഥിക്കാൻ ഫ്രാൻസിലേക്കും യുനെസ്കോയിലേക്കും അപ്പസ്ത്രയുടെ അവസരത്തിൽ ആഹ്വാനം ചെയ്തതിന് പിന്നാണ് ഇത്തരം സംരംഭം നടന്നത്. സെപ്റ്റംബർ 10 ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച കൂടിക്കാഴ്ച ചലനത്തിന്റെ സ്ഥലത്തിലും സഹനത്തിനായി ഉപമാല പ്രാർത്ഥന പാപ്പ ഇവരെയും ക്ഷണിച്ചിരുന്നു. ക്രൈസ്തവ ഐക്യത്തിനായുള്ള വത്തിക്കാൻ ഡിക്കായി അധ്യക്ഷൻ കർദിനാൾ കൂർക്കോ, ചർച്ച് നീഡ് ഫെഡറേഷന്റെ പ്രസിഡന്റ് റെജീന ലിഞ്ച് എന്നിവർക്കു പുറമെ 700 കുട്ടികളുൾപ്പെടെ ഏതാണ്ട് 1300 പേർ പരിശുദ്ധ പിതാവിനൊപ്പം വത്തിക്കാനിലെ ലൂർ ദാതാവിന്റെ പേരിൽ ഓട്ടോയിൽ നടന്ന സമാധാനത്തിനായ ഈ ജപമർപ്പണത്തിൽ പങ്കെടുത്തു. ജപമാലയർപ്പണത്തിന് സ്ഥലത്തിൽ നടത്തിയ പ്രഭാഷണത്തിൽ യേശുവിന്റെ പരിശുദ്ധാമ്മയുടെ കുറവില്ലാത്ത ദേഹം കുട്ടികളെ ഓർമ്മിപ്പിച്ച പരിശുദ്ധാവ് എല്ലാം ചൊല്ലാവുന്ന ലളിതമായ പ്രാർത്ഥനയാണ് ജപമാലത് ഓർമ്മിപ്പിച്ചു. ജപമാല പ്രാർത്ഥനർപ്പിച്ച് 10 കുട്ടികൾ സംരംഭത്തിന്റെ ഭാഗമായി ലിയോ 14 പാപ്പയ്ക്കൊപ്പം ജപപ്രാർത്ഥനയർപ്പിച്ച് 1,000,000 കുട്ടികൾ. സമ്മാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഭാഗമായി വത്തിക്കനിലെ ലൂർദു മാതാവിന്റെ ഗ്രോട്ടോയിനിൽ പരിശുദ്ധ പിതാവിനൊപ്പം ജപമാല പ്രാർത്ഥനയിൽ സംബന്ധിച്ച 700 കുട്ടികളുമേ ലോകത്തെ വിവിധ ഭാഗങ്ങളുള്ള 1,000,000 കുട്ടികൾ അവരുടെ ആഹ്വാനമനുസരിച്ച് ഈ സമയത്ത് പരിശുദ്ധാമ്മയുടെ സ്വയം തേടി ജപമാല പ്രാർത്ഥനയർപ്പണം നടത്തി. മതവിശ്വാസത്തേരിൽ ക്രൈസ്ത പീഡനങ്ങളെ താങ്ങുന്ന

0: സമയങ്ങളിൽ വിശ്വാസ സമൂഹത്തിന് കുട്ടികളുടെ പ്രാർത്ഥന പിന്തുണയാകെയെന്ന് എയ്ഡ് ചർച്ച് ഇൻ നീഡ് എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ടീന ലിഞ്ച് പ്രസ്താവിച്ചു. സിറിയയുടെ പുനർനിർമ്മാണത്തിൽ കുഞ്ഞുങ്ങൾക്കും അവരുടുംബങ്ങൾക്കും മുൻഗണന നൽകണമെന്നും രാജ്യത്തെ ഇറങ്ങിയെത്തുന്ന ആളുകൾക്ക് സുരക്ഷയും മറ്റു സ്ഥലങ്ങളും ഉറപ്പാക്കുമെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമ നിധി യുണിസെഫ്. സിറിയയ്ക്ക് നടത്തിയ ദിന സന്ദർശനത്തെ അവസരത്തിൽ ശിശുക്ഷേമ നിധി അധ്യക്ഷ കതറിൻ റസലാണ് ഇത്തരമൊരു പ്രശ്ന പത്രക്കുറിലൂടെ നടത്തിയത്. 2024 ഡിസംബർ മുതൽ അയൽജ്യങ്ങളിൽ നിന്ന് ഏകദേശം 10.7 ലക്ഷം അഭയാർത്ഥികളും രാജ്യത്തെ 10 ലക്ഷം കുടിയൊഴിക്കപ്പെട്ടവരും തങ്ങളുടെ നാടുകൾക്ക് മടങ്ങിയതായ യുണിസെഫ് കണക്കാക്കുന്നത്. അതേസമയം ലക്ഷക്കണക്കിന് കുട്ടികൾ ഇപ്പോൾ മാനുഷിക സഹായം ആവശ്യമെന്നും സംഘടന അനുസ്മരിച്ചു. രാജ്യത്തെ കുട്ടികളുടെ അവകാശങ്ങൾക്കും ആവശ്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകണ സിറിയയിൽ രാഷ്ട്രീയ അധികാരികളോട് ശിശുനിധി ആവശ്യപ്പെട്ടു. വടക്കൻ എത്യോപ്യയിൽ സംഘർഷമായതും പ്രദേശത്ത് കുട്ടികൾക്കു നേരെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നുവെന്ന വായിലും ആശയറിയിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമ നിധി യുണിസെഫിന്റെ പ്രാദേശിക വിഭാഗം പൊതുവിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ രക്ഷിക്കണമെന്ന് ഈ സംഭവങ്ങൾ പശ്ചാത്തലത്തിൽ ഒക്ടോബർ 2 വിളിച്ചുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ മധ്യ ദക്ഷിണ ആഫ്രിക്കയുള്ള യുണിസെഫ് റീജിയണൽ ഡയറക്ടർ എറ്റ്ലി കദില്ലി ആവശ്യപ്പെട്ടു. കുട്ടികളുൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടതായും അനേകർക്ക് പരിക്കേറ്റതും വാർത്തകൾ ലഭിച്ചതായി യുണിസെഫ് അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: ഇനി കാം ഭക്തിഗാന മാലിക. ഭക്തിഗാന മാലികയിൽ ആ ഗാനത്തിന് വരികളും സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ചാൾസ് ജു റാന്നി. ആലാപനം ലു അൽഫോൻസ്.

പീറ്റർ കെ ജോസഫിന്റെ വരികൾക്ക് പീറ്റർ ചേരനല്ലൂർ സംഗീതം പകർന്ന ഗാനമാണ് ഇനി നാം ശ്രവിക്കുന്നത്. ആലാപനം വേണുഗോപാൽ.